0: ഗൗതമ ഇശാമാവു ഇശാനി കന്നലെ മിന്നര കിവനി
1: ഇമ്മ ഇവൻ സാന ത്രോ സംഗീശിബോ ഇവൻ സാനി
2: ഇവൻ സാലൈ ഇമ്മ ഇമ്മ
0: ഇമ്മ ഗിയ തോംബ ഹോഗൻ നംഗിതാ മോഗന തൈമഗ കുരുമുച്ച
2: ഇമ്മ ഇമ്മ കുരുംസരി
1: ഹോഗൻ
2: ഐക്വി താമോദ കുരുംബദ സേര
1: യെസ് അങ്ങ ഹോബസിദി കൈ സൈദൈനോ സലോ നയാമ കുരും
3: ഒച്ച
2: തമോ നംഗി തമോ ബുവാര ഉറപ്ര ഐകി ഇതുംദ ഇൻജരക്കിബ നയാമന ഹൈബദ ഇലക്കിബ ഇനാവോ നോംഗദ സുമിരായബ ലൈതിയേ നയാമഗി തമോയിനാ
3: തമോ
2: ലൈകായ സിഗി നുസിബിബ സാബ കരിയം നബ വഹൈ സിന നയാമഗി മിത്ത പിജംഗമന കംകിന ഐ ഐ ലൈതാ പം കംകി കൊയരാം കൊയ സൗനകി നശിദി മാങ്ദ ലേപ്നി ബി ഇദോം സാസിന പിജംഗ ദോ ഹൈ ദോ പി കനാഗി സുമരാൽ ഒരംദ്രി അപോക് പി ഇമാ ഭാവബ താജബംഗ ഉണ്ടബ അപ്പങ്ബ നയാമബു ഇമാനങ്ങ അപ്പി ബംഗംത്രബസു മുംചാ നങ് നനതി നയാമബു ഇപ്പോ മുക്ത ദിങ്ങ അപ്പി ഉകോ മുംചാ
0: ഇമാഗിയ ചൊവ്വാ ഐശി മമാനി നിഹേ
2: ഇമാ ഇവ ഇനാവുന സ്വിദിയൻഗി യൂണിസെഫ് നശിൻബ കൺഫറൻസ് അതുദ പിഖിബ പ്രസന്റേഷൻ അതുകി അപ്ലോഡ് തൗറക്കിബ വീഡിയോ അതുദ അഹാൻബ അഹാൻബ ലൈക് ശിയാർ തൗക്കിബദോ നയാംബദിനെ
3: തമോ
2: യവ നശി ദി വീഡിയോ അതോ നസായി നുങ്ങാൻബ പാവുദ മിയോയി മില്യൻ മരി ഹേമന യേങ്കബനിനെ നോ
1: ബോംസ
2: തമോ തമോ
1: ഇതൈ മനെ യുംസിദ ലാക്പദഗി നങ്ങൊണ്ട തിങ്ങി കദായി ലൈരിനോ ഹൈന ഫോൺ തൗറക്കിബസിങ്ദോ നങ്ങ തമോന ഹങ്ങു ഹൈബതകിനി
2: തിനാ
1: നസി മരി മങ്ങാനിസെ നങ്ങി വീഡിയോ ദേത യേങ്ങക ലൈരിബനി നയാമസ
2: തംസാ ലോ തമോഗ തമോദ സാഗി ബൈസാക്സെ നങ്ങ ഒമുതങ് കോലഗ ഇങ് തബങ്ങംബ്രേജിങ് ലോ നങ്ങ ഒമുത കോൻഗിലോ ഇബോസോ
3: തമോ
0: ഇശാചാ നശിദി ഇമാനുങ്ങായിരേ ഇമാനുങ്ങായിരേ നശിദി

ശക്തം നിമിത്തം ലംബ തമോയ്ത ഇങ്ന മോങ്ഹാദന ഖൊയ്ദാരുരെ പുക്നിങ്ന സെനചനിങ്ങി പുൻസിമിക്കൊപ് ഖുദിങ്ങി ലൗഖിനു ചിരോൽ ലംനാൻബ ഖുയ്മുഗി ഉയ്ജഗി നുങ്ഷി കാദ ലേങ്ദബ പാമേൽ ഖുദോഗി അനീശുബദ ലൗവിരശി ചാൻനിങ് തൗദഗി ഷനാ താലോയ്.